തോഴിമാർ കഥ. ആത്തോറം പൂത്ത മറം, ആനയടങ്കുമറം, കിളയെല്ലാം കൂടുകെട്ടി കിളിയടയും പുങ്കമറം. പുങ്കമരത്തടിയിൽ പൂവിടുന്ന മണൽവെളിയിൽ പെൻപാത്ത സിറുവയസ് പെണ്ണേ നിലവെറുക്ക. സിറിക്കുമക പാവാട സീക്കിരമാ അവര് തിന്ന് ഇറുക്കി മുടി പോട്ട് എങ്കാത്താ കട്ടിവിട പട്ടു ചെറുകയിറു പട്ടയിടം പുണ്ണാക ഇടുപ്പ് തടത്തിൽ നീ എണ്ണ വച്ച നിലവെറുക്ക. മറുതാണി വച്ച വരൽ മടങ്കാമനാണിരുക്ക നാശമാ പോന നടുമുതുകുതാനരിക്ക സുറുക്കാ നീ ഓടി വന്ന് സൊറിഞ്ചകഥ നിലവെറുക്ക. കരുവാട്ടു പാണയില സിറുവാട്ടു കാസെടുത്ത് കോണാർ കട തേടി കുച്ചിയൈസ് ഒണ്ണു വാങ്ങി നാൻ തിങ്ക നീ കൊടുക്ക നീ തിങ്ക നാൻ കൊടുക്ക കലങ്കിയ ഐസ് കുച്ചി കലർ കലറാ കണ്ണീർ വിട. നാൻ തിങ്ക നീ കൊടുക്ക നീ തിങ്ക നാൻ കൊടുക്ക കലങ്കിയ ഐസ് കുച്ചി കലർ കലറാ കണ്ണീർ വിട. പല്ലാൽ കടിച്ച് പങ്കു പോട്ട വേളയിലേ വീതി മണ്ണിൽ രണ്ടു തുണ്ടാ വിളുന്തിരിച്ചേ നിലവിരുക്ക. വെള്ളാറ് സലസലക്ക വെയിൽ പോലെ നിലവടിക്ക വെള്ളി തുരുവൽ പോൽ വെള്ളൈമണൽ പളപളക്ക കണ്ണാമൂച്ചി ആടയില കാൽ കൊലുസ നീ തൊലയ്ക്ക സൂടുവപ്പാ കിഴവീന്ന് ചൊല്ലി ചൊല്ലി നീ എഴുക. എങ്കാല് കൊലുസ എടുത്തുണക്ക് മാറ്റിവിട്ട് ഏ വീട്ടിൽ നോക്കുപ്പത്ത ഏണ്ടി നിലവിരുക്ക. പല്ലാങ്കുടി ആടയില പരുവം തറന്നുവിട ഈരപ്പസകണ്ട് എന്നമോ ഏതോന്ന് സാഹത്താം പോറെന്ന് സത്തമിട്ട് നാങ്കത്ത വിറുവിറുന്ന് കൊണ്ടാന്ത് വീട് ചേത്ത നിലവിരുക്ക. ഒന്നാ വളന്തോം ഉറുതട്ടിൽ സോറ് തിന്നോം പിരിയാതിരുക്ക ഒരു പെരിയ വഴി യോസിച്ചോം. ഒരു പുരുഷൻ കെട്ടി ഒരു വീട്ടിൽ കുടിയിരുന്ന് സക്കളെത്തിയാ വാള ചമ്മതിച്ചോം നിലവിരുക്ക. ആട് കനവ് കണ്ട അറിവ അറിയാത് പുഴുവെല്ലാം കണവ് കണ്ട കൊളുവുക്ക് പുരിയാത് എപ്പടിയോ പിരിവാനോ ഇടിവിടുന്ന ഓടാനോ ഇരുപത് വയസ്സോടെ ഇരുവേര് ദിശയാണോ. തണ്ണിയില്ലാ കാട്ടുക്ക് താലികെട്ടി നീ പോക വരട്ടൂറ് താണ്ടി വാക്കപ്പെട്ട് നാം പോക. ഓമ്പുള്ള ഓംപുരുഷൻ ഓമ്പുഴപ്പ് ഒന്നോടെ ഏമ്പുള്ള ഏമ്പുരുഷൻ ഏമ്പുഴപ്പ് എന്നോടെ. നാളും കടന്തിരിച്ച് നരകൂടെ വിളുന്തിരിച്ച് വയത്തിൽ വളർന്ന കൊടി വയസ്സുക്ക് വന്തിരിച്ച് ആത്തോറം പൂത്തമരം ആനകെട്ടും പുങ്കമരം പോന വർഷത്ത് പുയൽക്കാത്തിൽ സാഞ്ചിരിച്ച്.